ആദ്യനവധി കാം അതിശയ അസംഖ കല്യാണ ഗുണകളം അപ്രമേയ കൃപാരത്നാകരം ഭഗവന്തം ശ്രീരാമചന്ദ്രം ശരണം.